കോട്ട് ലീജിയത്ത് കോട്ട് കാട് ബഹർ സേ ഭാഗ് കോട്ട് ലീജിയത്ത് കോട്ട് കാട്.